0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 24-ാം തീയതി വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. എഴുത്ത് സത്യത്തിന്റെയും മാനവികതയുടെയും വെളിപ്പെടുത്തലാണ് പാപ്പ. വത്തിക്കാൻ പ്രസാധകശാലയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എഴുത്ത് എന്നത് കേവലം വാക്കുകളുടെ വിന്യാസമല്ല, മറിച്ച് സത്യത്തിന്റെയും മാനവികതയുടെയും ദൈവികതയുടെയും വെളിപ്പെടുത്തലാണെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. 1926 സ്ഥാപിതമായ വത്തിക്കാൻ പ്രസാധകശാലയുടെ ശതാബ്ദിവേളയിൽ എഴുത്തുകാർ സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായ സേവനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സത്യമെന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കപ്പെടേണ്ട നന്മയാണെന്ന് പാപ്പ പറഞ്ഞു. നാം ആഗ്രഹിക്കുന്ന ലോകത്തെയും നാം സ്വപ്നം കാണുന്ന ഭാവിയെയും വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ പ്രവൃത്തിയാണ് എഴുത്ത്. സത്യത്തിന്റെ യജമാനന്മാരല്ല നമ്മൾ, മറിച്ച് സത്യത്താൽ കീഴടക്കപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വായന മനുഷ്യത്വത്തെ വിശാലമാക്കുന്നുവെന്നും സഹാനുഭൂതിയും കാരുണ്യവും വളർത്തുവാൻ ഇത് സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എഴുത്തുകാർ തങ്ങളുടെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ വായനക്കാരും ആ ജീവിതങ്ങളിലൂടെ ജീവിക്കുകയാണെന്നും ഇത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുവാൻ ഏവരെയും പഠിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വിത്തുകൾ പാകുന്ന എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച പാപ്പ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. റാഞ്ചി അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. ഇന്ത്യയിലെ റാഞ്ചി മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി അതേ അതിരൂപതാംഗവും വികാരി ജനറലും കത്തീഡ്രൽ ഇടവക വികാരിയുമായിരുന്ന റവറൻ ആനന്ദ് ഡേവിഡ് സാൽക്സോയെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. ജൂൺ മാസം 24-ാം തീയതിയാണ് നിയമന ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. ആനന്ദ് ഡേവിഡ് സാൽക്സോ 1975 നവംബർ 20 റാഞ്ചി അതിരൂപതയിലെ മന്ദറിലാണ് ജനിച്ചത്. കൊൽക്കത്തയിലെ സെന്റ് ജോൺ വിയാനി മൈനർ സെമിനാരി, സെന്റ് ആൽബർട്ട്സ് കോളേജ് മേജർ സെമിനാരി, റാഞ്ചിയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം 2006 മെയ് 15-ാം തീയതി വൈദികനായി അഭിഷിക്തനായി. അസാധാരണ സാഹചര്യങ്ങളിൽ പോലും അൽമായർക്ക് വിശുദ്ധ ബലി മധ്യേയുള്ള വചനപ്രഘോഷണം നടത്താനാവില്ല വത്തിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായർക്ക് അസാധാരണ സാഹചര്യങ്ങളിൽ വചനപ്രഘോഷണം നടത്തുവാൻ അനുവാദം നൽകണമെന്ന ജർമ്മൻ മെത്രാന്മാരുടെ ആവശ്യത്തിന് 2026 ജൂൺ 17-ാം തീയതി അയച്ച കത്തിലൂടെ വത്തിക്കാൻ കാര്യാലയം മറുപടി നൽകി. ജർമ്മൻ മെത്രാൻ സമിതി അധ്യക്ഷൻ മോൺസിഞ്ഞോർ ഹൈനർ വിൽമറിന് അയച്ച കത്തിൽ മെത്രാന്മാരുടെ അജപാലനപരമായ ആശങ്കകളെ കാര്യാലയം പ്രത്യേകമായി പരിഗണനയിൽ ഉൾക്കൊണ്ടു. എങ്കിലും ഇത്തരമൊരു അനുവാദം നൽകുവാൻ കഴിയില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. നിലവിലുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തുവാൻ കഴിയില്ല, കാരണം വചനപ്രഘോഷണം പുരോഹിതർക്കും ഡീക്കന്മാർക്കുമായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു അച്ചടക്ക നിയമമല്ല, മറിച്ച് ആരാധനക്രമത്തിന്റെ സ്വഭാവത്തിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വചനപ്രഘോഷണമെന്നത് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇത് സുവിശേഷ പ്രഖ്യാപനവുമായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തിരുപ്പട്ടം വഴി നിയുക്തരായ ശുശ്രൂഷകർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രബോധന അധികാരമാണ് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നതെന്നും കാര്യാലയം വ്യക്തമാക്കി. വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള ഐക്യത്തിൽ നിന്നും തിരുപ്പട്ടം വഴി ലഭിച്ച ദൗത്യത്തിൽ നിന്നും വചനപ്രഘോഷണത്തെ വേർപെടുത്താനാവില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിശുദ്ധ കുർബാനയ്ക്കിടയിലെ വചനപ്രഘോഷണത്തിനു പുറമെ സഭാ നിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും വിധേയമായി അൽമായർക്ക് പൊതു ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ നിലവിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ടെന്നും കാര്യാലയം ഓർമ്മിപ്പിച്ചു. നൈജീരിയയിൽ സായുധ ആക്രമണം, 20 പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിലുണ്ടായ അതിരൂക്ഷമായ സായുധ ആക്രമണത്തിൽ ഏകദേശം 20 ആളുകൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ സുരക്ഷാസേനയും അക്രമികളും തമ്മിലും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ആക്രമണത്തിൽ 18 സംഭവസ്ഥലത്തും ഗുരുതരമായി പരിക്കേറ്റ 2 പിന്നീട് ആശുപത്രിയിലുമാണ് മരിച്ചത്. നൈജീരിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ബോക്കോഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഭീകര സംഘടനകൾ വലിയ ഭീഷണികൾ ഉയർത്തുന്നുവെങ്കിലും മധ്യ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വംശീയ സംഘർഷങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 24 ബുധനാഴ്ച ലിയോ 14 പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: ആരാധനക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ ആധാരമാക്കിയ തന്റെ പ്രഭാഷണത്തിൽ വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശ ഭാഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പാപ്പ വിശദീകരിച്ചു. ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച പരിപാടി വത്തിക്കാനിൽ അരങ്ങേറി. പൊതുദർശന പരിപാടിയുടെ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണമായിരുന്നു. വേനൽക്കാല അർക്കാംശുക്കളുടെ താപാധിക്യം അസഹനീയമായിരുന്നുവെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസ്സായ ചത്തുരത്തിൽ വളരെ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നുമിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടും ഇരുപത്തിയേഴും വചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്.
1: A reading from the first letter of Saint Paul to the Corinthians. For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ. Now you are the body of Christ and individually members of it. The word of the Lord.
0: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി.
2: Fratelli e sorelle, buongiorno, benvenuti. Proseguiamo le catechesi sui documenti del Concilio Vaticano II. Oggi in particolare sulla Costituzione Sacrosanctum Concilium, sulla liturgia.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പ്രത്യേകിച്ചും ആരാധന ക്രമത്തെക്കുറിച്ചുള്ള സാക്രോസാങ്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ സംബന്ധിച്ച് നമ്മുടെ പ്രബോധന പരമ്പര തുടരാം. വിശുദ്ധ അഗസ്റ്റിൻ പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രഹസ്യം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഇപ്പോൾ ശ്രവിച്ച വിശുദ്ധ പൗലോസ്ലിഹായുടെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അദ്ദേഹം അതിനോട് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ തന്നെ രഹസ്യാത്മകതയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കയ്യൊപ്പ് പോലെയാണ്. നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, ഇത് ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ എന്ന് നിങ്ങൾ ഉത്തരം നൽകുന്നു. ആകയാൽ നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുവിൻ. നിങ്ങൾ കാണുന്നത് എന്താണോ അതായിരിക്കുക, നിങ്ങൾ എന്താണോ അതിനെ സ്വീകരിക്കുക. യേശുവിന്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള സ്മരണയ്ക്കു ശേഷം ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി വിശദീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശയിൽ പങ്കുചേരുക എന്നതിനർത്ഥം വാസ്തവത്തിൽ ദൈവവചനത്താൽ രൂപപ്പെടുക, കർത്താവിന്റെ ശരീരത്തിന്റെ മേശയിൽ നവോന്മേഷം പ്രാപിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നതൊക്കെയാണ്. അവിടുത്തെ വചനത്തിലും കുർബാനയിലും അവനെ സ്വീകരിക്കുന്നതിലൂടെ അവനെപ്പോലെ നാമും ആയിത്തീരുന്നു. പിതാവിന്റെ വലത്തുവശത്ത് ശിരസായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം അവന്റെ ശരീരമായി നാം മാറുന്നു. അവൻ നമുക്കായി സ്വർഗത്തിലൊരു സ്ഥാനമൊരുക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന രാജ്യത്തിന്റെ കൂദാശയാണ്. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനുള്ള അനുഗ്രഹീത ദിവസം വരെ സ്വർഗീയ മാതൃരാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണ്. ആരാധനക്രമ സമൂഹം തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുന്നത് പുരോഹിതന്റെ കൈകളിലൂടെ മാത്രമല്ല, മറിച്ച് അവനുമായി ഐക്യപ്പെട്ടുകൊണ്ടുമാണ്. ഈ വീക്ഷണകോണിൽ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും മാർഗമെന്ന നിലയിൽ ക്രിസ്ത്യാനികളുടെ ആത്മീയ യാഗത്തിന്റെ രൂപമാണ് വിശുദ്ധ കുർബാന. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തോടും പരസ്പരവുമുള്ള ഐക്യത്തിൽ ദിനം പ്രതി സ്വയം സമർപ്പിക്കുവാനും പഠിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ സ്വയം ഉൾച്ചേർക്കുന്നതിലൂടെ തന്നെ തന്നെ സൗജന്യമായി നൽകിയ കർത്താവായ യേശുവിന്റെ തന്നെ ജീവിതശൈലി സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ദാനം ഐക്യത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് നമ്മുടെ ലോകത്തെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിഭജനത്തിന്റെ പ്രക്ഷോഭത്തിന് ശക്തമായ മറുമരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ മേശയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു. അവിടെ അവൻ തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ രണ്ടു ഭാഗങ്ങളായ വചനഭാഗവും കൂദാശഭാഗവും ഒരേ ദൈവാരാധനയുടെ കർമ്മമായി മാറിക്കൊണ്ട് പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവ് നേടുന്നതിൽ മാത്രം കാര്യം ഒതുങ്ങുന്നില്ലെന്ന് ഓർക്കണം. മറിച്ച് ദൈവം എല്ലാവരോടും ഒരേ സമയം ഓരോ വ്യക്തിയോടും അഭിമുഖമായി സംസാരിക്കുന്ന ജീവനും ശക്തിയുമുള്ള വചനം സ്വീകരിക്കുകയാണ് പ്രധാനമായത്. ഈ വചനം വിശുദ്ധ കുർബാനയപ്പത്തോടൊപ്പം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പാപത്തിന്റെ ക്ഷയാവസ്ഥയിൽ നിന്ന് നമ്മെ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന നമ്മെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്തും വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശ്വാസികൾക്ക് ദൈവവചനത്തിന്റെ ഊട്ടുശാല കൂടുതൽ സമൃദ്ധമായി ലഭിക്കേണ്ടതിനായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിധികൾ കൂടുതൽ വിശാലമായി തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരാധനക്രമ പരിഷ്കാരം ഈ അഭ്യർത്ഥനയെ യാഥാർത്ഥ്യമാക്കിയത് ലക്ഷണറി അഥവാ വചനഗ്രന്ഥമെന്ന അമൂല്യമായ നിധിയിലൂടെയാണ്. അതായത് ആരാധനാഘോഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ബൈബിൾ വായനകളും സമാഹരിച്ചിരിക്കുന്ന ഗ്രന്ഥം. ഈ സമൃദ്ധി ജീവനുള്ള പാരമ്പര്യത്തിന്റെ ഏറ്റവും ശുദ്ധമായ ഉറവിടത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയും ന്യായമായ നവീകരണത്തിനുള്ള തുറന്ന മനസ്സും ഒരുമിപ്പിക്കുന്നതാണ്. ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ രണ്ടാം അധ്യായത്തിന്റെ ആരംഭം സഭാപിതാക്കന്മാരിൽ നിന്നും നമ്മുടെ കാലം വരെ ഒഴുകിയെത്തുന്ന മഹത്തായ പാരമ്പര്യധാരയെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവസാന അത്താഴവേളയിൽ സ്ഥാപിച്ചു. കുരിശിലെ തന്റെ ബലി തന്റെ പുനരാഗമനം വരെ അവിരാമം തുടർന്നുകൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഇതുവഴിയായി തന്റെ പ്രിയതമയായ സഭയെ അവിടുത്തെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണ ഭരമേൽപ്പിച്ചു. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശിയും ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ഇതൊരു പെസഹ വിരുന്നും കൂടിയാണ്. അതിൽ ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് ദൈവപ്രസാദം കൊണ്ട് നിറയുകയും ഭാവി മഹത്വത്തിന് ഇത് അച്ചാരമായി ഭവിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ദൈവിക ജീവന്റെ ഉറവിടത്തിൽ നിന്ന് വിശ്വാസത്തോടെ ജലം പാനം ചെയ്യാം. നാം ആഘോഷിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും തുടർന്ന് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: This morning, all the English-speaking pilgrims and visitors taking part in today's audience, particularly groups from England, Sweden, Malawi, Tanzania, Indonesia, Singapore, South Korea, Canada, and the United States of America. Upon all of you and your families, I invoke the peace and joy of our Lord Jesus Christ. God bless you.
0: വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് ശേഷം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 24 തീയതി വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. എഴുത്ത് സത്യത്തിന്റെയും മാനവികതയുടെയും വെളിപ്പെടുത്തലാണ് പാപ്പ. വത്തിക്കാൻ പ്രസാധകശാലയുടെ 100 വാർഷികത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എഴുത്ത് എന്നത് കേവലം വാക്കുകളുടെ വിന്യാസമല്ല, മറിച്ച് സത്യത്തിന്റെയും മാനവികതയുടെയും ദൈവികതയുടെയും വെളിപ്പെടുത്തലാണെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. 1926 സ്ഥാപിതമായ വത്തിക്കാൻ പ്രസാധകശാലയുടെ ശതാബ്ദി വേളയിൽ എഴുത്തുകാർ സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായ സേവനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സത്യമെന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കപ്പെടേണ്ട നന്മയാണെന്ന് പാപ്പ പറഞ്ഞു. നാം ആഗ്രഹിക്കുന്ന ലോകത്തെയും നാം സ്വപ്നം കാണുന്ന ഭാവിയെയും വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ പ്രവൃത്തിയാണ് എഴുത്ത്. സത്യത്തിന്റെ യജമാനന്മാരല്ല നമ്മൾ, മറിച്ച് സത്യത്താൽ കീഴടക്കപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വായന മനുഷ്യത്വത്തെ വിശാലമാക്കുന്നുവെന്നും സഹാനുഭൂതിയും കാരുണ്യവും വളർത്തുവാൻ ഇത് സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എഴുത്തുകാർ തങ്ങളുടെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ വായനക്കാരും ആ ജീവിതങ്ങളിലൂടെ ജീവിക്കുകയാണെന്നും ഇത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുവാൻ ഏവരെയും പഠിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വിത്തുകൾ പാകുന്ന എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച പാപ്പ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. റാഞ്ചി അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. ഇന്ത്യയിലെ റാഞ്ചി മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി അതേ അതിരൂപതാംഗവും വികാരി ജനറലും കത്തീഡ്രൽ ഇടവക വികാരിയുമായിരുന്ന റവറൻ ആനന്ദ് ഡേവിഡ് സാൽക്സോയെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നിയമിച്ചു. ജൂൺ മാസം 24 തീയതിയാണ് നിയമന ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. ആനന്ദ് ഡേവിഡ് സാൽക്സോ 1975 നവംബർ 20 റാഞ്ചി അതിരൂപതയിലെ മന്ദറിലാണ് ജനിച്ചത്. കൊൽക്കത്തയിലെ സെന്റ് ജോൺ വിയാനി മൈനർ സെമിനാരി, സെന്റ് ആൽബർട്ട്സ് കോളേജ് മേജർ സെമിനാരി, റാഞ്ചിയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം 2006 മെയ് 15 വൈദികനായി അഭിഷിക്തനായി. അസാധാരണ സാഹചര്യങ്ങളിൽ പോലും അൽമായർക്ക് വിശുദ്ധ ബലി മധ്യേയുള്ള വചനപ്രഘോഷണം നടത്താനാവില്ല വത്തിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായർക്ക് അസാധാരണ സാഹചര്യങ്ങളിൽ വചനപ്രഘോഷണം നടത്തുവാൻ അനുവാദം നൽകണമെന്ന ജർമ്മൻ മെത്രാന്മാരുടെ ആവശ്യത്തിന് 2026 ജൂൺ 17 അയച്ച കത്തിലൂടെ വത്തിക്കാൻ കാര്യാലയം മറുപടി നൽകി. ജർമ്മൻ മെത്രാൻ സമിതി അധ്യക്ഷൻ മോൺസിഞ്ഞോർ ഹൈനർ ബിൽമറിന് അയച്ച കത്തിൽ മെത്രാന്മാരുടെ അജപാലനപരമായ ആശങ്കകളെ കാര്യാലയം പ്രത്യേകമായി പരിഗണനയിൽ ഉൾക്കൊണ്ടു. എങ്കിലും ഇത്തരമൊരു അനുവാദം നൽകുവാൻ കഴിയില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. നിലവിലുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തുവാൻ കഴിയില്ല, കാരണം വചനപ്രഘോഷണം പുരോഹിതർക്കും ഡീക്കന്മാർക്കുമായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു അച്ചടക്ക നിയമമല്ല, മറിച്ച് ആരാധനക്രമത്തിന്റെ സ്വഭാവത്തിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വചനപ്രഘോഷണമെന്നത് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇത് സുവിശേഷ പ്രഖ്യാപനവുമായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തിരുപ്പട്ടം വഴി നിയുക്തരായ ശുശ്രൂഷകർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രബോധന അധികാരമാണ് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നതെന്നും കാര്യാലയം വ്യക്തമാക്കി. വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള ഐക്യത്തിൽ നിന്നും തിരുപ്പട്ടം വഴി ലഭിച്ച ദൗത്യത്തിൽ നിന്നും വചനപ്രഘോഷണത്തെ വേർപെടുത്താനാവില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിശുദ്ധ കുർബാനയ്ക്കിടയിലെ വചനപ്രഘോഷണത്തിന് പുറമെ സഭാനിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും വിധേയമായി അൽമായർക്ക് പൊതു ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ നിലവിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ടെന്നും കാര്യാലയം ഓർമ്മിപ്പിച്ചു. നൈജീരിയയിൽ സായുധ ആക്രമണം, 20 കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിലുണ്ടായ അതിരൂക്ഷമായ സായുധ ആക്രമണത്തിൽ ഏകദേശം 20 ആളുകൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ സുരക്ഷാസേനയും അക്രമികളും തമ്മിലും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ആക്രമണത്തിൽ 18 സംഭവസ്ഥലത്തും ഗുരുതരമായി പരിക്കേറ്റ 2 പിന്നീട് ആശുപത്രിയിലുമാണ് മരിച്ചത്. നൈജീരിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഭീകര സംഘടനകൾ വലിയ ഭീഷണികൾ ഉയർത്തുന്നുവെങ്കിലും മധ്യ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വംശീയ സംഘർഷങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 24 ബുധനാഴ്ച ലിയോ 14 പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: ആരാധനക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ ആധാരമാക്കിയ തന്റെ പ്രഭാഷണത്തിൽ വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശ ഭാഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പാപ്പ വിശദീകരിച്ചു. ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച പരിപാടി വത്തിക്കാനിൽ അരങ്ങേറി. പൊതുദർശന പരിപാടിയുടെ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണമായിരുന്നു. വേനൽക്കാല അർക്കാംശുക്കളുടെ താപാധിക്യം അസഹനീയമായിരുന്നുവെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസ്സായ ചത്തുരത്തിൽ വളരെ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നുമിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടും ഇരുപത്തിയേഴും വചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്.
1: A reading from the first letter of Saint Paul to the Corinthians. For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ. Now you are the body of Christ and individually members of it. The word of the Lord.
0: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി.
2: Cari fratelli e sorelle, buongiorno, benvenuti. Proseguiamo le catechesi sui documenti del Concilio Vaticano II. Oggi in particolare sulla Costituzione Sacrosanctum Concilium, sulla liturgia.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പ്രത്യേകിച്ചും ആരാധനക്രമത്തെക്കുറിച്ചുള്ള സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ സംബന്ധിച്ച് നമ്മുടെ പ്രബോധന പരമ്പര തുടരാം. വിശുദ്ധ അഗസ്റ്റിൻ പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രഹസ്യം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഇപ്പോൾ ശ്രവിച്ച വിശുദ്ധ പൗലോസ്ലീഹായുടെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അദ്ദേഹം അതിനോട് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ തന്നെ രഹസ്യാത്മകതയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കയ്യൊപ്പ് പോലെയാണ്. നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, ഇത് ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ എന്ന് നിങ്ങൾ ഉത്തരം നൽകുന്നു. ആകയാൽ നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുവിൻ. നിങ്ങൾ കാണുന്നത് എന്താണോ അതായിരിക്കുക. നിങ്ങൾ എന്താണോ അതിനെ സ്വീകരിക്കുക. യേശുവിന്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള സ്മരണയ്ക്കു ശേഷം ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി വിശദീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശയിൽ പങ്കുചേരുക എന്നതിനർത്ഥം വാസ്തവത്തിൽ ദൈവവചനത്താൽ രൂപപ്പെടുക, കർത്താവിന്റെ ശരീരത്തിന്റെ മേശയിൽ നവോന്മേഷം പ്രാപിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നതൊക്കെയാണ്. അവിടുത്തെ വചനത്തിലും കുർബാനയിലും അവനെ സ്വീകരിക്കുന്നതിലൂടെ അവനെപ്പോലെ നാമും ആയിത്തീരുന്നു. പിതാവിന്റെ വലത്തുവശത്ത് ശിരസായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം അവന്റെ ശരീരമായി നാം മാറുന്നു. അവൻ നമുക്കായി സ്വർഗത്തിലൊരു സ്ഥാനമൊരുക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന രാജ്യത്തിന്റെ കൂദാശയാണ്. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനുള്ള അനുഗ്രഹീത ദിവസം വരെ സ്വർഗീയ മാതൃരാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണ്. ആരാധനക്രമ സമൂഹം തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുന്നത് പുരോഹിതന്റെ കൈകളിലൂടെ മാത്രമല്ല, മറിച്ച് അവനുമായി ഐക്യപ്പെട്ടുകൊണ്ടുമാണ്. ഈ വീക്ഷണകോണിൽ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും മാർഗമെന്ന നിലയിൽ ക്രിസ്ത്യാനികളുടെ ആത്മീയ യാഗത്തിന്റെ രൂപമാണ് വിശുദ്ധ കുർബാന. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തോടും പരസ്പരവുമുള്ള ഐക്യത്തിൽ ദിനം പ്രതി സ്വയം സമർപ്പിക്കുവാനും പഠിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ സ്വയം ഉൾച്ചേർക്കുന്നതിലൂടെ തന്നെ തന്നെ സൗജന്യമായി നൽകിയ കർത്താവായ യേശുവിന്റെ തന്നെ ജീവിതശൈലി സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ദാനം ഐക്യത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് നമ്മുടെ ലോകത്തെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിഭജനത്തിന്റെ പ്രക്ഷോഭത്തിന് ശക്തമായ മറുമരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ മേശയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു. അവിടെ അവൻ തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ രണ്ടു ഭാഗങ്ങളായ വചനഭാഗവും കൂദാശഭാഗവും ഒരേ ദൈവാരാധനയുടെ കർമ്മമായി മാറിക്കൊണ്ട് പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവ് നേടുന്നതിൽ മാത്രം കാര്യം ഒതുങ്ങുന്നില്ലെന്ന് ഓർക്കണം. മറിച്ച് ദൈവം എല്ലാവരോടും ഒരേ സമയം ഓരോ വ്യക്തിയോടും അഭിമുഖമായി സംസാരിക്കുന്ന ജീവനും ശക്തിയുമുള്ള വചനം സ്വീകരിക്കുകയാണ് പ്രധാനമായത്. ഈ വചനം വിശുദ്ധ കുർബാനയപ്പത്തോടൊപ്പം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പാപത്തിന്റെ ക്ഷയാവസ്ഥയിൽ നിന്ന് നമ്മെ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന നമ്മെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്തും വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശ്വാസികൾക്ക് ദൈവവചനത്തിന്റെ ഊട്ടുശാല കൂടുതൽ സമൃദ്ധമായി ലഭിക്കേണ്ടതിനായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിധികൾ കൂടുതൽ വിശാലമായി തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരാധനക്രമ പരിഷ്കാരം ഈ അഭ്യർത്ഥനയെ യാഥാർത്ഥ്യമാക്കിയത് ലക്ഷണറി അഥവാ വചനഗ്രന്ഥമെന്ന അമൂല്യമായ നിധിയിലൂടെയാണ്. അതായത് ആരാധനാഘോഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ബൈബിൾ വായനകളും സമാഹരിച്ചിരിക്കുന്ന ഗ്രന്ഥം. ഈ സമൃദ്ധി ജീവനുള്ള പാരമ്പര്യത്തിന്റെ ഏറ്റവും ശുദ്ധമായ ഉറവിടത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയും ന്യായമായ നവീകരണത്തിനുള്ള തുറന്ന മനസ്സും ഒരുമിപ്പിക്കുന്നതാണ്. ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ രണ്ടാം അധ്യായത്തിന്റെ ആരംഭം സഭാപിതാക്കന്മാരിൽ നിന്നും നമ്മുടെ കാലം വരെ ഒഴുകിയെത്തുന്ന മഹത്തായ പാരമ്പര്യധാരയെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവസാന അത്താഴവേളയിൽ സ്ഥാപിച്ചു. കുരിശിലെ തന്റെ ബലി തന്റെ പുനരാഗമനം വരെ അവിരാമം തുടർന്നുകൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഇതുവഴിയായി തന്റെ പ്രിയതമയായ സഭയെ അവിടുത്തെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണ ഭരമേൽപ്പിച്ചു. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശിയും ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ഇതൊരു പെസഹ വിരുന്നും കൂടിയാണ്. അതിൽ ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് ദൈവപ്രസാദം കൊണ്ട് നിറയുകയും ഭാവി മഹത്വത്തിന് ഇത് അച്ചാരമായി ഭവിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ദൈവിക ജീവന്റെ ഉറവിടത്തിൽ നിന്ന് വിശ്വാസത്തോടെ ജലം പാനം ചെയ്യാം. നാം ആഘോഷിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും തുടർന്ന് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: This morning, all the English-speaking pilgrims and visitors taking part in today's audience, particularly groups from England, Sweden, Malawi, Tanzania, Indonesia, Singapore, South Korea, Canada, and the United States of America. Upon all of you and your families, I invoke the peace and joy of our Lord Jesus Christ. God bless you.
0: വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് ശേഷം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭാ വൈദികർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അവയ്ക്ക് നന്ദി പറഞ്ഞും ലിയോ 14-ാമൻ പാപ്പ. അമേരിക്കയിലെ ഈശോസഭാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ജൂൺ 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ വിദ്യാഭ്യാസ രംഗത്തു നടത്തുന്ന ധന സമയ നിക്ഷേപങ്ങൾ പാവപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും കൂടി സമൂഹത്തിൽ ഉൾച്ചേർക്കാനും അതുവഴി മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകാനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയോട് പ്രതികരിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ, ഒരുപാട് യുവജനങ്ങൾ നിരാശയിലാണ് കഴിയുന്നതെന്നും മെച്ചപ്പെട്ട ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നില്ലെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരോപകാരികളായ മനുഷ്യരെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. ആരോഗ്യപരിപാലന മേഖലയിൽ സമഗ്ര സമീപനമെന്ന പേരിൽ അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന നടത്തിയ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം. സമൂഹത്തിൽ ഐക്യദാർഢ്യം വളർത്താനും രോഗികൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ നൽകാനും പരിശുദ്ധപിതാവിന്റെ പേരിൽ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. മാനസിക, ശാരീരിക, ആധ്യാത്മിക തലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് രക്ഷപകരുന്ന യേശുവിനെ ദൈവികനായ വൈദ്യനായാണ് തിരുവചനം അവതരിപ്പിക്കുന്നതെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. രോഗശാന്തിയിലൂടെ ആരോഗ്യം തിരികെ നൽകുന്ന യേശു മനുഷ്യന്റെ അവസാനിക്കാത്ത അന്തസ്സാണ് ഉയർത്തിക്കാണിക്കുന്നതെന്ന് കർദിനാൾ പരോളിൻ പരിശുദ്ധപിതാവിന്റെ പേരിൽ എഴുതി. പാവപ്പെട്ടവർക്കും ദുർബലർക്കും ദൈവത്തിന്റെ കരുണയും നന്മയും എത്തിച്ചുകൊടുക്കാനാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആശംസിച്ചു. സഹകരണത്തിന്റെയും സഹവാസത്തിന്റെയും മാർഗത്തിൽ പുതിയൊരു കാൽവയ്പുമായി വിവിധ മതങ്ങളുടെ ഇറ്റലിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾ മുൻപുതന്നെ ആരംഭിച്ച സംവാദങ്ങളുടെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മാർഗം തുടരുന്നതിന്റെയും അത് ഔദ്യോഗികമാക്കുന്നതിന്റെയും ഭാഗമായി ജൂൺ 25 വ്യാഴാഴ്ച മതങ്ങൾ തമ്മിലുള്ള കരാറിലൊപ്പിട്ടതായി രാജ്യത്തെ കത്തോലിക്കാ മെത്രാൻ സമിതി അറിയിച്ചു. ഇറ്റലിയിലെ യഹൂദമതത്തിന്റെയും സിഖ്, ഹിന്ദു, മുസ്ലിം മതങ്ങളുടെയും എവഞ്ചേലിക്കൽ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭയുടെയും നേതൃത്വങ്ങളാണ് കരാറിൽ ഒപ്പിട്ടത്. രാഷ്ട്ര നേതൃത്വത്തിന് മുന്നിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും തുല്യ അന്തസ്സുറപ്പാക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വടക്കുകിഴക്കൻ വെനിസ്വേലയിലെ ഗ്വൈരയിലുണ്ടായ വൻ ഭൂകമ്പങ്ങളിൽ 32 പേരെങ്കിലും മരണമടഞ്ഞതായും 700-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ റിക്ടർ സ്കെയിലിൽ 7.2 7.5 രേഖപ്പെടുത്തിയ ഈ വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുണ്ടായ ഈ ദുരന്തത്തിൽ അമേരിക്ക, കൊളംബിയ, ക്യൂബ, ഇക്വഡോർ, ഉറുഗ്വായ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങി അന്താരാഷ്ട്ര രംഗത്തുനിന്ന് വിവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യതലസ്ഥാനമായ കരാക്കാസിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കുട്ടികളുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങളും പ്രതിരോധവും ഉൾപ്പെടെ 8,000-ലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് യുണിസെഫ് തങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതി. എല്ലായിടങ്ങളിലും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 2018 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ അധികരിച്ചുള്ള ചിന്തകൾ കേൾക്കാം.

ഒന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സംഭവിച്ചതിനേക്കാൾ മൂന്നിരട്ടി മരണങ്ങൾക്ക് കാരണമായ ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ താൽപര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന കലാപങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിനുമപ്പുറം സ്വകാര്യ ആധിപത്യത്തിന്റെ വിപുലീകരണം സൃഷ്ടിച്ച സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും കലാപങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്.

ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്ന യുദ്ധങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ചേരിതിരിവുകളുടെ യുദ്ധങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടിവരുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണ്. എന്നാൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ്. യുദ്ധം ഉപയോഗശൂന്യമാണെന്നും സമാധാനം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ രാജ്യങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പയാണ് 9 പിയൂസ് പാപ്പ. ഇതാണ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന്റെ കാലത്ത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് റോമിൽ നടത്തിയ ചരിത്ര പരിശ്രമങ്ങൾ. തുടർന്ന് ഈ പരിശ്രമങ്ങൾ ലിയോ 13 പാപ്പായുടെ കാലത്ത് രാഷ്ട്രീയ സമാധാനമെന്ന വിശാലമായ ആശയം നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന് അന്താരാഷ്ട്ര രംഗത്ത് സമാധാന സ്ഥാപകരെന്ന നിലയിൽ വിശ്വാസ്യത ലഭിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് 1917 യുദ്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ബെനഡിക്ട് 15 ഉയർത്തിക്കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ വൻ ശക്തികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നയതന്ത്ര മേഖലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ പാപ്പ എന്ന് അറിയപ്പെടുന്നു. തുടർന്ന് 12 പിയൂസ് പാപ്പ, ജോൺ 23 പാപ്പ, പോൾ 6 പാപ്പ എന്നിങ്ങനെ വിവിധ പരിശുദ്ധ പിതാക്കന്മാർ യുദ്ധത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ സമാധാനത്തിലേക്കുള്ള വഴിയിൽ ലോകജനതയെ നയിച്ചതിൽ പ്രധാന പങ്കുകൾ വഹിക്കുന്നു. പോൾ 6 പാപ്പ 1965 ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ മുഴങ്ങിക്കേട്ട വാചകം ഇതായിരുന്നു: ഇനിയൊരിക്കലും ആരും യുദ്ധം ചെയ്യരുതേ. ഒരുപക്ഷെ ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇനിയും ജനതയെ അനാഥരാക്കാതിരിക്കുവാനുള്ള പാപ്പായുടെ അഭ്യർത്ഥനയായിരുന്നു അത്. സമാധാനം ആത്മീയതയുടെ ഭാഗമെന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ ലോകസമാധാന ദിനം ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമാധാന ദിനത്തിൽ പാപ്പാമാരുടെ സന്ദേശങ്ങൾ കത്തോലിക്കർക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും. ജോൺ പോൾ 2 പാപ്പായും വിവിധ ലോകരാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകളിൽ ഉയർത്തിക്കാണിച്ചിരുന്നത് മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും സമാധാന പ്രവർത്തനങ്ങളും ആയിരുന്നു എന്നതിന് കാലം തന്നെ സാക്ഷി. തുടർന്ന് 2008 ഒക്ടോബർ 18 ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് 16 പാപ്പായും എല്ലാവരെയും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സമാധാനം ഓരോ മേഖലകളിലും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ട് പറഞ്ഞു. ശേഷം ഫ്രാൻസിസ് പാപ്പായും സാമൂഹിക ചുറ്റുപാടുകളിൽ സമാധാനം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു. സമാധാനം എന്ന വിഷയത്തിൽ സഭയുടെ മഹത്തായ ദൌത്യത്തോട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തന്റെ സന്ദേശങ്ങളിൽ അടിവരയിടുന്ന സമാധാനത്തിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ. ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിന് ഉതകും വിധം നൽകിയ സമാധാന സന്ദേശങ്ങളിൽ ഒന്നാണ് 2018 നൽകിയ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സമാധാന അന്വേഷണത്തെയും കുറിച്ചുള്ളത്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ശീർഷകമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയത്. സമാധാനം കൊതിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള മൂർത്തമായ നടപടികളെ പിന്തുണയ്ക്കുവാനും പ്രത്യാശ പുലർത്തുവാനും പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സായുധ സംഘടനകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെയും US മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് ദരിദ്രരായ മധ്യ അമേരിക്കക്കാരെയും മെക്സിക്കോക്കാരെയും US പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനുള്ള പരിശ്രമങ്ങളെയും കാലഘട്ടം അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആഹ്വാന സന്ദേശം നാം വായിക്കുന്നത്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 280,000+ അവരിൽ 22.5 ആളുകൾ അഭയാർത്ഥികളും. സമാധാനത്തിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുടെ നിലവിളിയാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കായി ഹൃദയം മാത്രം തുറന്നാൽ പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് വീണ്ടും ഒരു സുരക്ഷിത ഭവനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരുണയല്ലാതെ പ്രവൃത്തികളിൽ ഉൾച്ചേർക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു.
എന്തുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ എന്നൊരു ചോദ്യം നാം ചോദിച്ചേക്കാം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, വംശഹത്യകൾ, വംശീയ ഉന്മൂലനം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടെന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കണ്ടെത്തലുകൾ ഇന്നും ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിതസ്ഥിതികളെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും മറ്റ് ഇടങ്ങളിലേക്ക് ആഗ്രഹത്തിനെതിരായി ചേക്കേറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പാരിസ്ഥിതിക തകർച്ചയാൽ രൂക്ഷമായ ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വർദ്ധനവും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ നിലനിൽക്കുന്ന പൊതു അഭിപ്രായങ്ങൾ അഭയാർത്ഥികളുടെ നേരെ കണ്ണടയ്ക്കുന്നതിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യവും പാപ്പ മറച്ചുവെക്കുന്നില്ല. മാനവികതയെ അവഗണിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാനം കെട്ടിപ്പടുക്കുന്നതിനു പകരം അക്രമം, വംശീയ വിവേചനം, അന്യമത വിദ്വേഷം എന്നിവ മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുന്നു. ഇവയെല്ലാം ഇന്ന് വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. സമാധാനത്തിനു വേണ്ടി കടന്നുവരുന്ന ജനതയുടെ മേൽ സാഹോദര്യത്തിന്റെ അനുകമ്പയോടെ സ്വീകാര്യതയുടെ മധുരം നുകരുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്കാണ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ കഴിവുകളെയും താൽപര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ സ്വീകരിക്കുന്ന രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്നും പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ തിരിച്ചറിയുവാനുള്ള യേശുവിന്റെ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും ഇവിടെ പുതുക്കുന്നത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ 4 പ്രവർത്തന മാർഗങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, സ്വീകരിക്കുക എന്നതാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായ പ്രവേശനത്തിനുള്ള സാധ്യതകൾ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അവരെ പീഡനവും അക്രമവും കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിക്കളയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. 2, സംരക്ഷിക്കുക എന്നതാണ്. അഭയവും സുരക്ഷിതത്വവും തേടി യഥാർത്ഥ അപകടത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരുടെ അലംഘനീയമായ അന്തസ് തിരിച്ചറിയുവാനും സംരക്ഷിക്കുവാനും ഓരോ സമൂഹത്തിനും കടമയുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാൻ ധാർമ്മികമായി സാധിക്കുകയില്ല എന്ന വസ്തുത പാപ്പ അടിവരയിട്ട് പറയുന്നു. 3, പിന്തുണയ്ക്കുക എന്നതാണ്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരനെ പോലെ വീണുകിടക്കുന്നവന്റെ ജീവിതത്തിനും ജീവനും മേൽ തുടർന്നും കാണിക്കുന്ന ഒരു വലിയ പിന്തുണ ഇതാണ് ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നത്. അതായത്, അഭയാർത്ഥികളുടെ സമഗ്രമായ മനുഷ്യവികസനത്തെ പിന്തുണയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. 4, ഫ്രാൻസിസ് പാപ്പ വയ്ക്കുന്ന നിർദ്ദേശം സംയോജനത്തിന്റേതാണ്. സമൂഹ ജീവിതത്തിൽ പരിപൂർണമായി ഉൾചേരുവാൻ അവരെ അനുവദിക്കുക, മതിലുകൾ പണിയാതെ പാലങ്ങൾ നിർമ്മിക്കുക എന്ന പാപ്പായുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇവയ്ക്കെല്ലാം പാപ്പ ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. 1, സംഭാഷണവും 2, ഏകോപനവും. ഈ 2 കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഭയ്ക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പാപ്പ അടിവരയിട്ട് പറയുന്നു. സമാധാനമുള്ള ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പാപ്പ പറയുന്നു. ഇപ്രകാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പൊതുഭവനം എല്ലാവർക്കുമായി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം അഭിജിത്ത് കൊല്ലം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭ വൈദികർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അവയ്ക്ക് നന്ദി പറഞ്ഞും ലിയോ 14-ാമൻ പാപ്പ. അമേരിക്കയിലെ ഈശോസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ജൂൺ 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ വിദ്യാഭ്യാസരംഗത്തു നടത്തുന്ന ധന സമയ നിക്ഷേപങ്ങൾ പാവപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും കൂടി സമൂഹത്തിൽ ഉൾച്ചേർക്കാനും അതുവഴി മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകാനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയോട് പ്രതികരിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ഒരുപാട് യുവജനങ്ങൾ നിരാശയിലാണ് കഴിയുന്നതെന്നും മെച്ചപ്പെട്ട ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നില്ലെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരോപകാരികളായ മനുഷ്യരെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. ആരോഗ്യപരിപാലന മേഖലയിൽ സമഗ്ര സമീപനമെന്ന പേരിൽ അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന നടത്തിയ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം. സമൂഹത്തിൽ ഐക്യദാർഢ്യം വളർത്താനും രോഗികൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ നൽകാനും പരിശുദ്ധപിതാവിന്റെ പേരിൽ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. മാനസിക, ശാരീരിക, ആധ്യാത്മിക തലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് രക്ഷ പകരുന്ന യേശുവിനെ ദൈവികനായ വൈദ്യനായാണ് തിരുവചനം അവതരിപ്പിക്കുന്നതെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. രോഗശാന്തിയിലൂടെ ആരോഗ്യം തിരികെ നൽകുന്ന യേശു മനുഷ്യന്റെ അവസാനിക്കാത്ത അന്തസ്സാണ് ഉയർത്തിക്കാണിക്കുന്നതെന്ന് കർദിനാൾ പരോളിൻ പരിശുദ്ധപിതാവിന്റെ പേരിൽ എഴുതി. പാവപ്പെട്ടവർക്കും ദുർബലർക്കും ദൈവത്തിന്റെ കരുണയും നന്മയും എത്തിച്ചുകൊടുക്കാനാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആശംസിച്ചു. സഹകരണത്തിന്റെയും സഹവാസത്തിന്റെയും മാർഗത്തിൽ പുതിയൊരു കാൽവയ്പുമായി വിവിധ മതങ്ങളുടെ ഇറ്റലിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾ മുൻപുതന്നെ ആരംഭിച്ച സംവാദങ്ങളുടെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മാർഗം തുടരുന്നതിന്റെയും അത് ഔദ്യോഗികമാക്കുന്നതിന്റെയും ഭാഗമായി ജൂൺ 25 വ്യാഴാഴ്ച മതങ്ങൾ തമ്മിലുള്ള കരാറിലൊപ്പിട്ടതായി രാജ്യത്തെ കത്തോലിക്കാ മെത്രാൻ സമിതി അറിയിച്ചു. ഇറ്റലിയിലെ യഹൂദമതത്തിന്റെയും സിഖ്, ഹിന്ദു, മുസ്ലിം മതങ്ങളുടെയും എവഞ്ചേലിക്കൽ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭയുടെയും നേതൃത്വങ്ങളാണ് കരാറിൽ ഒപ്പിട്ടത്. രാഷ്ട്ര നേതൃത്വത്തിന് മുന്നിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും തുല്യ അന്തസ്സുറപ്പാക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വടക്കുകിഴക്കൻ വെനിസ്വേലയിലെ ഗ്വൈരയിലുണ്ടായ വൻ ഭൂകമ്പങ്ങളിൽ 32 പേരെങ്കിലും മരണമടഞ്ഞതായും 700-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ റിക്ടർ സ്കെയിലിൽ 7.2 ഉം 7.5 ഉം രേഖപ്പെടുത്തിയ ഈ വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുണ്ടായ ഈ ദുരന്തത്തിൽ അമേരിക്ക, കൊളംബിയ, ക്യൂബ, ഇക്വഡോർ, ഉറുഗ്വായ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങി അന്താരാഷ്ട്ര രംഗത്തുനിന്ന് വിവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യതലസ്ഥാനമായ കരാക്കാസിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കുട്ടികൾക്കെതിരായ 38,558 ഗുരുതര ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും അതിൽ 35,558 ആക്രമണങ്ങളും ഉണ്ടായിട്ടുള്ളവയാണെന്ന് കണ്ടെത്തിയെന്നും യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി ജൂൺ 25 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഇത്തരമൊരു പ്രസ്താവന സംഘടനാ നേതൃത്വം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലാണ് കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളിൽ 70% ഇരകൾക്കും പരിക്കേറ്റിട്ടുള്ളതെന്നും സംഘടന വ്യക്തമാക്കി. ലോകത്തിന്റെ സംഘർഷഭരിത ഇടങ്ങളിൽ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങളും പ്രതിരോധവും ഉൾപ്പെടെ 8,000-ലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് യുണിസെഫ് തങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതി. എല്ലായിടങ്ങളിലും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 2018 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ അധികരിച്ചുള്ള ചിന്തകൾ കേൾക്കാം.

ഒന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സംഭവിച്ചതിനേക്കാൾ മൂന്നിരട്ടി മരണങ്ങൾക്ക് കാരണമായ ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ താൽപര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന കലാപങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിനുമപ്പുറം സ്വകാര്യ ആധിപത്യത്തിന്റെ വിപുലീകരണം സൃഷ്ടിച്ച സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും കലാപങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്ന യുദ്ധങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ചേരിതിരിവുകളുടെ യുദ്ധങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടിവരുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണ്. എന്നാൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ്. യുദ്ധം ഉപയോഗശൂന്യമാണെന്നും സമാധാനം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ രാജ്യങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പായാണ് ഒൻപതാം പിയൂസ് പാപ്പ. ഇതാണ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന്റെ കാലത്ത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് റോമിൽ നടത്തിയ ചരിത്ര പരിശ്രമങ്ങൾ. തുടർന്ന് ഈ പരിശ്രമങ്ങൾ ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ കാലത്ത് രാഷ്ട്രീയ സമാധാനമെന്ന വിശാലമായ ആശയം നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന് അന്താരാഷ്ട്ര രംഗത്ത് സമാധാന സ്ഥാപകരെന്ന നിലയിൽ വിശ്വാസ്യത ലഭിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് 1917 യുദ്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ബെനഡിക്ട് പതിനഞ്ചാമൻ ഉയർത്തിക്കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ വൻ ശക്തികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നയതന്ത്ര മേഖലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ പാപ്പ എന്ന് അറിയപ്പെടുന്നു. തുടർന്ന് 12 പിയൂസ് പാപ്പ, ജോൺ 23 പാപ്പ, പോൾ 6 പാപ്പ എന്നിങ്ങനെ വിവിധ പരിശുദ്ധ പിതാക്കന്മാർ യുദ്ധത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ സമാധാനത്തിലേക്കുള്ള വഴിയിൽ ലോകജനതയെ നയിച്ചതിൽ പ്രധാന പങ്കുകൾ വഹിക്കുന്നു. പോൾ 6 പാപ്പ 1965 ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ മുഴങ്ങിക്കേട്ട വാചകം ഇതായിരുന്നു: ഇനിയൊരിക്കലും ആരും യുദ്ധം ചെയ്യരുതേ. ഒരുപക്ഷേ ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇനിയും ജനതയെ അനാഥരാക്കാതിരിക്കുവാനുള്ള പാപ്പായുടെ അഭ്യർത്ഥനയായിരുന്നു അത്. സമാധാനം ആത്മീയതയുടെ ഭാഗമെന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ ലോകസമാധാന ദിനം ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമാധാന ദിനത്തിൽ പാപ്പാമാരുടെ സന്ദേശങ്ങൾ കത്തോലിക്കർക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും. ജോൺ പോൾ 2 പാപ്പായും വിവിധ ലോകരാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകളിൽ ഉയർത്തിക്കാണിച്ചിരുന്നത് മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും സമാധാന പ്രവർത്തനങ്ങളും ആയിരുന്നു എന്നതിന് കാലം തന്നെ സാക്ഷി. തുടർന്ന് 2008 ഒക്ടോബർ 18 ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് 16 പാപ്പായും എല്ലാവരെയും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സമാധാനം ഓരോ മേഖലകളിലും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അടിവരിയിട്ടു പറഞ്ഞു. ശേഷം ഫ്രാൻസിസ് പാപ്പായും സാമൂഹിക ചുറ്റുപാടുകളിൽ സമാധാനം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു. സമാധാനം എന്ന വിഷയത്തിൽ സഭയുടെ മഹത്തായ ദൌത്യത്തോട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തന്റെ സന്ദേശങ്ങളിൽ അടിവരയിടുന്ന സമാധാനത്തിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ. ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിന് ഉതകും വിധം നൽകിയ സമാധാന സന്ദേശങ്ങളിൽ ഒന്നാണ് 2018 നൽകിയ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സമാധാന അന്വേഷണത്തെയും കുറിച്ചുള്ളത്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ശീർഷകമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയത്. സമാധാനം കൊതിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള മൂർത്തമായ നടപടികളെ പിന്തുണയ്ക്കുവാനും പ്രത്യാശ പുലർത്തുവാനും പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സായുധ സംഘടനകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെയും US മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് ദരിദ്രരായ മധ്യ അമേരിക്കക്കാരെയും മെക്സിക്കോക്കാരെയും US പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനുള്ള പരിശ്രമങ്ങളെയും കാലഘട്ടം അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആഹ്വാന സന്ദേശം നാം വായിക്കുന്നത്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 280,000+ അവരിൽ 22.5 ആളുകൾ അഭയാർത്ഥികളും
സമാധാനത്തിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുടെ നിലവിളിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കായി ഹൃദയം മാത്രം തുറന്നാൽ പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വീണ്ടും ഒരു സുരക്ഷിത ഭവനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരുണയല്ലാതെ പ്രവൃത്തികളിൽ ഉൾച്ചേർക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ എന്നൊരു ചോദ്യം നാം ചോദിച്ചേക്കാം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, വംശഹത്യകൾ, വംശീയ ഉന്മൂലനം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കണ്ടെത്തലുകൾ ഇന്നും ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിതസ്ഥിതികളെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും മറ്റ് ഇടങ്ങളിലേക്ക് ആഗ്രഹത്തിനെതിരായി ചേക്കേറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പാരിസ്ഥിതിക തകർച്ചയാൽ രൂക്ഷമായ ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വർദ്ധനവും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ നിലനിൽക്കുന്ന പൊതു അഭിപ്രായങ്ങൾ അഭയാർത്ഥികളുടെ നേരെ കണ്ണടയ്ക്കുന്നതിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യവും പാപ്പ മറച്ചുവെക്കുന്നില്ല. മാനവികതയെ അവഗണിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാനം കെട്ടിപ്പടുക്കുന്നതിനു പകരം അക്രമം, വംശീയ വിവേചനം, അന്യമത വിദ്വേഷം എന്നിവ മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുന്നു. ഇവയെല്ലാം ഇന്ന് വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. സമാധാനത്തിനുവേണ്ടി കടന്നുവരുന്ന ജനതയുടെ മേൽ സാഹോദര്യത്തിന്റെ അനുകമ്പയോടെ സ്വീകാര്യതയുടെ മധുരം നുകരുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്കാണ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ കഴിവുകളെയും താൽപ്പര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ സ്വീകരിക്കുന്ന രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്നും പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ തിരിച്ചറിയുവാനുള്ള യേശുവിന്റെ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും ഇവിടെ പുതുക്കുന്നത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ നാല് പ്രവർത്തന മാർഗങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, സ്വീകരിക്കുക എന്നതാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായ പ്രവേശനത്തിനുള്ള സാധ്യതകൾ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അവരെ പീഡനവും അക്രമവും കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിക്കളയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. രണ്ട്, സംരക്ഷിക്കുക എന്നതാണ്. അഭയവും സുരക്ഷിതത്വവും തേടി യഥാർത്ഥ അപകടത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരുടെ അലംഘനീയമായ അന്തസ് തിരിച്ചറിയുവാനും സംരക്ഷിക്കുവാനും ഓരോ സമൂഹത്തിനും കടമയുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാൻ ധാർമ്മികമായി സാധിക്കുകയില്ല എന്ന വസ്തുത പാപ്പ അടിവരയിട്ട് പറയുന്നു. മൂന്ന്, പിന്തുണയ്ക്കുക എന്നതാണ്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരനെ പോലെ വീണുകിടക്കുന്നവന്റെ ജീവിതത്തിനും ജീവനും മേൽ തുടർന്നും കാണിക്കുന്ന ഒരു വലിയ പിന്തുണ, ഇതാണ് ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നത്. അതായത്, അഭയാർത്ഥികളുടെ സമഗ്രമായ മനുഷ്യ വികസനത്തെ പിന്തുണയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. നാലാമത് ഫ്രാൻസിസ് പാപ്പ വയ്ക്കുന്ന നിർദ്ദേശം സംയോജനത്തിന്റേതാണ്. സമൂഹ ജീവിതത്തിൽ പരിപൂർണമായി ഉൾചേരുവാൻ അവരെ അനുവദിക്കുക, മതിലുകൾ പണിയാതെ പാലങ്ങൾ നിർമ്മിക്കുക എന്ന പാപ്പായുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇവയ്ക്കെല്ലാം പാപ്പ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സംഭാഷണവും രണ്ട്, ഏകോപനവും. ഈ രണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഭയ്ക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പാപ്പ അടിവരയിട്ട് പറയുന്നു. സമാധാനമുള്ള ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പാപ്പ പറയുന്നു. ഇപ്രകാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പൊതുഭവനം എല്ലാവർക്കുമായി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം അഭിജിത്ത് കൊല്ലം.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.